അവരെ സമീത ബസാരോ ചേർന്ന് കമരിതമായ ഒരു താരോ കരൺ കാനസോപര സമരാത്ത ദിൽക്കർ ഗൗന മരവത്തോധന സഞ്ചോ ഭഗവാൻ സഞ്ജനാക്ക നിർമ്മലമന്ത് ഏകുരാഖോമരമായ സർവരോഗ നാനികമിട്ട് ജായ ജിസ്ഥാൻ കൊച്ചാർ കൊണ്ടുകൊടുത്താമ സോത്ത ഹരി സേവാത്തെ പാവ ജപ്പനുഗ്രഹ പുരവാൻ മന പുരവർക്കോ വിഘ്നോകോ.

നിർമ്മൽ മാത്തലായി ജാനക്കോ പ്രഭോ ദയാൽ സേവകിനോ സദാനയാൽ ബന്ധൻ കാഠമുഖത്ത് ജനപ്പയാ ജനമരം ദുഃഖ പ്രാം ഗേ ആജ് പുണ്യ ശ്രദ്ധാസാപുരി രാവരയാസംഗരി ജിസ്കാ സാധന ലിയാ മിലായ നാന ഭക്തി നാം സമായ സ്വകം വിസ്രജ കാലന ബന സ്വകം വിസ്രജ കിയാ ധന്യ സ്വകം വിസ്രജൻ സൗകര്യയാ സ്വകം വിസ്രജ ജീവൻ ജിയാ സ്വകം വിസ്രജ അഗ്രമ രാഖ ഗുരു പ്രസാദ കോ ബിർള ലാഖ സ്വകം വിസ്രജ വ്യക്തി കാട ജനം ജനം കാ ടൂട്ടാ കാണ്ഡ